ചെമ്മോൻ അതോരച്ചീത്തനോ തനത്തകൊത്തില്ല എത്തിക്കത്ത് മതിത്തയത്തിൽ തിക്കത്തോഫായ മതിത്തയത്തിൽ മാമച്ചീത്തിൽ ചിത്തത്തിക്കത്ത കാകഞ്ഞു കാകഞ്ഞു ഒരു ചിത്ത തയ്യാറേ കാകഞ്ഞു ഒരു ചിത്ത തയ്യാറേ നോ തന്നെ കാകില്ല കോൺഗ്രാച്ചുലേഷൻ കിഗുരൻ ചാക്സൺ അപ്പൊ റൈറ്റ് വിതിഞ്ഞോ താമ്പാരിനോ നാത്തരിലെ ചാക്സൺ ലഗിനി ചിത്തനോത്തിൽ എത്തിക്കത്ത് വച്ചനായോ തവതാലെ മതിത്തയത്തിൽ തികത്തോഫായ മച്ചോ തോരത്തിൻ കപ്സ ചിത്തനത്തയത്തിൽ എത്തിക്കത്ത് സുമകുറിയത്തിൽ തികത്ത് അഗീകോസൺ.